ദ്വന്ദ്മരു തുല്യം മേ ബ്രഹ്മ മാത്രം തുല്യ അഭിമാനിയുമേ ബ്രഹ്മ മാത്രം ഐദ്വിധ കോശം മേ ബ്രഹ്മ മാത്രം അവൈ അഭി

ദൃശ്യ മൈത്തോട്ടുവതും ബ്രഹ്മമാത്രം ധരിത്രതിനെ തോറ്റിയതും ബ്രഹ്മമാത്രം തങ്കിയതായി തോറ്റുവതും ബ്രഹ്മമാത്രം വിരിത്തതിനെ തോറ്റുവതും ബ്രഹ്മമാത്രം വിധവിധമാം തോട്ടമെല്ലാം ബ്രഹ്മമാത്രം വിസ്തരമായി തോറ്റുവതും ബ്രഹ്മമാത്രം വിരിവിതായി തോറ്റുവതും ബ്രഹ്മമാത്രം ചിത്രമായി തോറ്റുവതും ബ്രഹ്മമാത്രം ചിരട്ടിലതായി തോറ്റുവതും ബ്രഹ്മമാത്രം അസ്ഥിരമായി തോറ്റുവതും ബ്രഹ്മമാത്രം അഴുത്തമുറ തോറ്റുവതും ബ്രഹ്മമാത്രം എത്തിരമായി തോറ്റുവതും ബ്രഹ്മമാത്രം ഇതരമേനോ തോറ്റ

ദൃശ്യമൈത്തോട്ടുവതും ബ്രഹ്മമാത്രം ധരിത്രതിനെ തൊട്ടിയതും ബ്രഹ്മമാത്രം തങ്ങിയതായി തോട്ടുവതും ബ്രഹ്മമാത്രം വിരിത്തതിനെ തോട്ടുവതും ബ്രഹ്മമാത്രം വിധവിധമാം തോട്ടമെല്ലാം ബ്രഹ്മമാത്രം വിസ്തരമായി തോട്ടുവതും ബ്രഹ്മമാത്രം വിരിവിതായി തോട്ടുവതും ബ്രഹ്മമാത്രം ചിത്രമായി തോട്ടുവതും ബ്രഹ്മമാത്രം ചിരട്ടിലതായി